0: ഇന്ത്യ ദിൽ സേ.
1: ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഹൗ ആർ യു ഓൾ? ഐ എം യുവർ ഫ്രണ്ട് അനിൽ, ആൻഡ് യു ആർ ലിസണിംഗ് ടു ദി ഇന്നർ വോയിസ്.
0: ഇന്നർ വോയിസ് നിസ്കോട്ട് അഡ്നൽ റേഡിയോ.
1: മൈ ഡിയർ ഫ്രണ്ട്സ്, വി ഹാവ് സോ മെനി മെമ്മറീസ് ഇൻ അവർ ലൈവ്സ്. വി ഹാവ് ദ മെമ്മറി ഓഫ് ചൈൽഡ്ഹുഡ് വിച്ച് വി കനോട്ട് ഫോർഗെറ്റ് അറ്റ് ഓൾ. വി ഹാവ് ദ സ്കൂൾ മെമ്മറീസ്, വി ഹാവ് കോളേജ് മെമ്മറീസ്, ആൻഡ് വി ഹാവ് സോ മെനി അതർ മെമ്മറീസ്. ബട്ട് എമോങ് ഓൾ ദീസ് മെമ്മറീസ്, പേഴ്സണലി ഐ ഫീൽ സ്കൂൾ മെമ്മറീസ് ആർ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, ആൻഡ് നോ മെമ്മറീസ് ക്യാൻ റീപ്ലേസ് ദ സ്കൂൾ മെമ്മറീസ്. വെൻ വി ആർ ഇൻ ദ സ്കൂൾ, വി ഡു നോട്ട് റിയലൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദ സ്കൂൾ, ബട്ട് വി റിയലൈസ് ഓൺലി ആഫ്റ്റർ ലീവിംഗ് ദ സ്കൂൾ. ഐ എം ഗോയിങ് ടു ഷെയർ വിത്ത് യു ഓൾ സച്ച് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ദാറ്റ് ഐ പേഴ്സണലി ഹാഡ് മൈ സ്കൂൾ മെമ്മറി. ഇറ്റ് വാസ് ദി ഇയർ 2003, ഫസ്റ്റ് ടൈം ഐ എൻറ്റേർഡ് ദ ഹൈസ്കൂൾ, വിച്ച് ഈസ് ഓൾസോ ഹാവിംഗ് ദ ഹോസ്റ്റൽ വിത്ത് ഇറ്റ്. Now we are completely different to each other. We are completely new to each other. There are so many strangers. It was first day. Some are tall and some are short. Some were fair and some were black. Some were crying and some teasing others. Yes, it was completely a mixed and mesmerizing experience. Heart to heart, I was wondering when and how could these 5 years would pass. Slowly, slowly, the time moved. We came to know each other. The strangers became the friends now. In our hostel time, I had one cricketing experience that I would like to share with you all. Cricket used to be our favorite game. We used to play this cricket on terrace. You know, our bats were made of benches and the balls were made of socks. Our spot was terrace. One day, while playing cricket, it so happened the batsman hit the ball and the ball was moving. A friend of ours was trying to catch the ball. While catching, he completely lost his balance and he fell down on the ground. It was completely a shock for us. We came down and took him to the hospital. The very next morning, principal called all of us and scolded and gave us a strong warning not to play cricket on terrace. Really, this incident shook not only us but the entire school and the entire hostel. Likewise, we have so many memories, good memories as well as bad memories. It was the year 2007. We came to the end of our school. We have to write the annual exams. One side, we are so much excited to write the exams. At the same time, somewhat we are feeling very bad because we had been 5 years and now we had to leave the school and we had to say the bye-bye to all. But then, time is time and we cannot control the time. Finally, we finished our school and said goodbye to each other. Once again, I want to tell you, my friends, when we are in the school, we do not realize the importance of it. We realize only after leaving it. I'm sure you too must have experience like me. If you too had similar experience, please do share with others. Thank you. See you. Until then, bye-bye.
0: ദിൽ സേ.